സൂര്യൻ തനിച്ചിരിക്കുന്ന പകച്ചിരിക്കുന്ന വെളിച്ചിരിക്കുന്ന വെളിച്ചം അങ്ങനെ നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന പെണ്ണിനെ ഭൂമി കറങ്ങി നിൽക്കുന്ന കുലുങ്ങി നിൽക്കുന്ന തലപ്പി നിൽക്കുന്ന കടലിളക്കുന്ന തിളച്ചു നിൽക്കുന്ന കുലുക്കനുയടി പെണ്ണിനെ തെല്ലുള്ളു തെല്ലുള്ളു മൈ തെല്ലു തെല്ലുള്ളു വെണ്ടിപ്പൂ പെണ്ണ ഞാൻ